അകരെ പുറകെ കുറി അകരെ ജിത്തറകില്ലെ പാട്രിക് പാട്രിക് എന്നെ തൻകാകെ കൊണ്ടു 10,000 അങ്ങനെ 10,000 എന്നു കാണാൻ പറ്റൂ ഇനി യുഗേച്ചേക്ക് ബിഗ് പോലെ അകരെ വന്ന് ഡൈഗോസിക് ലോ *216# അകലെ പറ്റുകയാണ് പറ്റൂ യെസ് അകരെ മെരിലിൻ യെസ് അതിന വടാമാഡം നിക്കില്ലെ റോസ് അകരെ വടാമാഡം അകൻ ആ ക്ലാഡിസ് കുകിരി ഞൊറു 2,000 അമ്മ ബി കെത്തും സീരിയസിലും പോകൽ ഏസോ കൊമുറുവ ഗൊത്തോ അമ്മയൊരു അഭിനയ്ക്ക് സീരിയസിലും പോകൽ കൊഞ്ഞേ ചീത്തനോ ചേങ്ങ് ഈ ചീലെ കിട്ടിയോ *216# ഇച്ചില് *216# അമ്മകെ മമ്മാ തൊരേ ന്യൂട്ടൺ *216# അതിനോ കൊടാ ചീത്തറകില്ലേ ഷറോൺ Sharon go again, 10,000. Yes, I know, I'm Betty's. *216#.